അപേക്ഷിത ആജയവധു ജംഗുളവ ജാരിതലേ ഇളിസിതൽവപ്പ ജാരി ഹോദന്തത്.